0: രാത്രി പുറത്തു നടപ്പിന സാധ്യത വെച്ചി അത് തൂട്ട പത്തു കൊണ്ട് പറഞ്ഞു
1: തൂട്ട പത്തു
0: കൊണ്ട്
1: ഇവിടെ എനിക്ക് പഠിപ്പിലൊക്കെ ഇജ്ജി
0: ഊണ്ടല്ലേ ഇച്ചിനാണല്ലോ മാത്രം തൂട്ട കൊടുക്കുന്ന സാധ്യത വെച്ചി ഒറ തൂട്ട പത്തു
1: കൊണ്ട്
0: ഉപകാരമാണ് മാഡം മടപ്പായ വിതൈ പത്ത് കൊടുവാറാ ഉളായി കൊണ്ടാ പൊലിച്ചു പോകുന്നില്ലതാ ബറോട് ഉളായി കൊണ്ടാ പൊലിച്ചു പോകുന്നത്തെ അതിന് വിതൈ പത്ത് നിന്ന ഹിരിയത്തിൽ നിന്ന മാമണ്ണെ ಜುಮಾದಿನ ಕೊಲೆ ಕಾಣಲಿಕ್ಕೆ ನನಗೆ ಹಿರ್ಕಾರ ಮಲ್ತೇರಿ ಅವಹೇಳನ ಮಲ್ತೇರಿ ಐಕ ಬೋಡಾದೆ ನಿನ್ನನ್ನು ಮಾಯ ಮಲ್ತದೆ ನನ್ನ ಅಂಡಲ ಇವ್ರದ ಕೂತೂದೆ ನನಗೆ ತಿಳಿಯ ನೋಡು ಈ ಜುಮಾದಿನ ಕೊಲೆ ಕಾಣಲಿಕ್ಕೆ
1: ಜುಮಾದಿ ಇಂದ ನಿನ್ನ ನಿಲ್ಲೆ ತಿರಿ ಅಂದ ಯಾರು ಬಿದಾಯ್ ಬತ್ತೆ ನಿನ್ನ ಒಟ್ಟಿಗೆ ಮಾಯಿಗೆ ಸೇರಿಗೆ
0: ಸೇರಿಸಿ
1: ಸರಿಯಾದ ಬಾಲ್ಯ ಮಾಯಕ ಮಲ್ತ ಬಾಲ್ಯ ಗತಿ ಜಿಲ್ಲೆ ಕಾಪುಡು ಬಾಲ್ಯ ಎಲ್ಲ ಮಾಯಕ ಮಲ್ತೀವಿ.

സ്വരവനുലങ്ങളിൽ സർവരകള മൂക്കിത നിക്കല കേന്ദ്രങ്ങളിൽ റേഡിയോ സാരംഗ് 107.8 FM ഉന്തു രംഗ് രംഗ് ബക്ക് ഇത്ത കേണുക തുളു പ്രസാര ഇനിത്ത ഈ പ്രസാരടു കുശാലാക്ഷി വി കുലാൽ കണ്വതീർത്ഥ മെരന കടല മുത്തു കാദംബരിത സരസര പഠിക്ക് കെബിയാട്ട.

0: ഏ ഇല്ലു
1: ഏരവു
0: ഞാൻ വന്നായേ
1: ദാനെ ഓടിക്കുന്നത്
0: ഇന്നപ്പേ രാത്രിയത പൊറത്തു നടപ്പേര സാധി തോച്ചി ഒന്ന് തൂട്ടെ പൊത്താന്ന് കൊറപ്പനപ്പേ
1: തൂട്ടെ പൊത്താത് കുറുടി
0: അന്ത്
1: ഏർല ഇജ്ജരത്തി ഇല്ലാലു
0: ഇവളത്ത
1: എനിക്ക് പറപ്പുലേക്ക് ഇജ്ജി
0: ഊണ്ടല്ലേ എഞ്ചിനാളെ മാത്രത് തൂട്ടെ കൊറിച്ചിന്നാണ് എനിക്ക് സാധ്യ തോച്ചി
1: അയക്ക്
0: ഒറ തൂട്ടെ പൊത്താത് കൊടുറപ്പേ
1: കുറോടിയനാ
0: നിന്ന ഉപകാരം ഞാൻ മര മതപ്പായ
1: ഉന്തുലേ
0: വിതൈ പത്ത് കൊറവാറാ
1: വിതയ
0: അന്ത് ഉളായി കൊറണ്ട പൊലിച്ചു പോലില്ലതാ
1: ഇജ്ജി ബർപ്പുലൊക്കെ ഇജ്ജത്തെ
0: പറോടെ ഉളായി കൊറണ്ട പൊലിച്ചു പോപ്പണത്തെ അയക്ക് പിതൈ പത്തേ കൊറോടു നിന്ന ഹിരിയാക്കള് നിന്ന മാമണ്ണെ ജൂമാദിന കലെ കാർമിക തെരിയന്തേ ഏനാണ് ഹിൻകാര മൽത്തേര് അവഹേളന മൽത്തേര് ഐക്ക് പോടാതെ നിനു മായ മൽത്തതേ നന്നാണ്ടല ഇവർദാക്കള് തൂതേന തെരിയനോടു ഈ ജുമാദിന കലെ കാർമിക എന്തോടു
1: ജുമാദി നിന്നെ തെരിയന്തേ അർബിതായ് പത്തേ ഏനെല്ലാം നിന്നെ ഒട്ടിക്ക് മായകേതു സേരികൾ സേരിപ്പാവുണ്ട്.